ഉയർന്നാച്ച് ഒണ്ണാച്ച് ഒണ്ണാച്ച് വളർന്നു ഞാൻ ഒണ്ണാച്ച് ഉച്ചം തല കായതടി ഇച്ചുമഴ ഇട്ടുവിട് ഉണർച്ചുകളി ഉച്ചിയിലെ ബോംകൊടിയ നട്ടുവിട് ഓ കൊടേ.